ശരിയാണെന്ന് മീത്ത യുന കുറവ് കവിലേത്തകെ കകില്ലേ കകിസ്വാമിനക പെസകെ ലോയ്യ ചിത്തനാണ് പൈസ്യ സ്മാർട്ട് ഫോൺ ചിത്തനാണ്ട മീത്ത കായകരെ നറബ് കമ മുച്ചേസോ അനനീകര കിസുമു കമ മുച്ചേസോ അകില്ല കിസുമിന് കിസുമു ക്വലേ മതിത്തിൽ കത്തിനിയ കകിസ്വാമിനക പെസനെ സിനെമു ജിത്തിലി സലകിന് മഗ്നായ കിംബച്ച് ചിത്തനോത്തകിന് ഗി ഗോചിൻ മുല്ലിക്ക ചിത്തനോത്തകിന് ബ മുല്ലിക്ക മുയ്സി നെഗി ഗോചിൻ സിമൊയ് നെബ 20,000 ചിത്താകെങ്ക കിട്ടിയോ നെഗി ഗോജിൻ സിമൊയ് നെബ 20,000 ചിജാന് പൈസ്യ മുല്ലിക്ക ഗുരുച്ച് പിജാമ്പ ഇഷ്യ മുല്ലിക്കന് അമിച്ചു കൊയ്കിഞ്ഞെന്റെ നെയ്ഡോ ഇത്തിലെ ടിക്കറ്റിന് അമിച്ച ഇത്തിൽ ടിക്കറ്റ് നോത്തകിന് മീത്ത നമ്പർ 3 ടിക്കറ്റിന് മീത്ത നമ്പർ സമോക അമച്ച ഇച്ചിൽ കിട്ടിയോങ്കോ സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റ് നോത്തകിന് മീത്ത നമ്പർ 3 നോത്തകിന് കകിസ്റ്റർ കിട്ടിയോകൊല്ലെ ഫോൺ സിമൊയ്ത്തിനോത്തകിന് ബസ്സിലെങ്കി ഇശകിച്ചോത്തകെ 20,000 സിമൊയ്ത്തിനോത്തകിന് ബസ്സിലെങ്കി ഇശകിച്ചോത്തകെ 20,000 ഗുരു ചീജോലിനെ ഒയ്യെ ഡകിഗോ നസി മൊയ്ത്തോത്ത് സ്മാർട്ട് ഫോണിനെ കപ്പിസനെ ചീജോലിനെ ഒയ്യെ ചമ്മാത്തിൽറായന് അകലെ ചോ കോൺഗ്രാക്കുലേഷന് എൻ സ്മാർട്ട് ഫോണിനെ അമ്മച്ചു കൊയ്കിഞ്ഞേണ്ടത്തി നോത്തകിനെ ഇത്തിലെ തികത്തെ നോത്തകിന് മീത്തെ നമ്പർ 3 കൊകേച്ചിൽ കിട്ടിയോങ്കോ സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റ് അകങ്ങനാലും മീത ബിക്ക് പൈസ മുല്ലക്കായ ചെല്ലി അനുണ്ടകിലേച്ചിട്ട് കോൺഗ്രാഗുലേഷൻസ് ഞാൻ പൈസ ആകെ നോത്തവസ്ഥ മാന കുലിച്ചിട്ടാകെ ആകെ മനോത്തവസ്ഥ നോത്തകെ മനോ വീക്കോകെ ഏ അമ്മച്ചി ഇത്തിൽ ടിക്കറ്റ് കൊയ്കിഞ്ഞേണ്ടത്തെ നെഗലിച്ചിൻ കോൺഗ്രാഗുലേഷന് ടിക്കറ്റ് നോത്തകിന് മീത്ത നമ്പർ 3 നോത്തകിന് കകിസിർ കിട്ടിയോങ്കോ കൊല്ലെ ഫോൺ സിമൊയ്ത്ത് നോത്തകിന് 20,000 yani no bendi je gbar feed your call ijito je gile whatsapp ijito dig dog gba moy dano yani tugul jan simo itno tege negile smartphone no tege ne bosilingi sege chotege 20,000 amaji chil gitongon jito star 883*12 ash ichile gitongon eno lemite star 883*12 ash അകോയ്ക്കിഞ്ഞേണ്ടത്തി നോത്തകിനെ ഇത്തിലെ ടിക്കറ്റ് നോത്തകിന് മീത്ത നമ്പർ 3 അകോ കല്യാൺ ലെ മമ്മി ബീഗ് കല്യാണ് ആ നമ്പർ ഈസിയെ ബീക്തുകൊല്ലു സ്മാർട്ട് ഫോൺ ആ ചാകിഞ്ഞ് ആ നമ്പർ ഈസിയെ ബീക്തുകൊല്ലു സ്മാർട്ട് ഫോൺ ലെ മമ്മി തെബീഗ് അനങ്കിക്കാൽ ബീക്തുകൊല്ലു സ്മാർട്ട് ഫോൺ മാൻ ഏ വാങ്ങി നിസ്വാലോ മീത്തേ ശീത് ഇറോ ചിജോൺ മീത്തിഞ്ഞ സ്മാർട്ട് ഫോൺ നേ നവന്നെ കപ്പിസായം ചിജോൺ മീത്തിഞ്ഞ സ്മാർട്ട് ഫോൺ അമ്മച്ച കൊയ്കിഞ്ഞിട്ട് ഒരാകു തീത്തിഞ്ഞ സിമു നങ്കിച്ചില്ല മണ്ണെങ്കി വസ്തോ അമ്മച്ച അമ്മച്ച ചീത്ത ഊണ്ടാകെ കാരണം ഗുബി കൊയങ്ങ ഗാപകരിച്ച് കാ കൊത്തില്ലേ ഇനോ പിച്ചാൻ കാ കൊത്തിൽ തികത്തിനോ നിസക്കീനോ കെച്ചിനി തിൽ തികത്തിനാണോ ടിക്കറ്റ് നോത്തകിന് മീത്തെ നമ്പർ മീത്തെ നമ്പർ 3 കകിസിർ കിട്ടിയോങ്കോൻ കൊല്ലെ ഫോൺ കകിസിർ കിട്ടിയോങ്കോൻ കൊല്ലെ ഫോൺ ചിലി പകിറ്റിയോങ്കോൻ സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റിന് മീത്ത നമ്പർ സമോക ഇച്ചിലെ കിട്ടിയോങ്കോ സ്റ്റാർ അകുമ മീത്തെ ചെയ്യാൻ അനങ്കപാനോ ബി അനന്മേ കൊല്ലു കൂകുഞ്ഞൊരിച്ചിട്ട് കൊല്ലു സ്മാർട്ട് ഫോൺ മാൻ ബാസ് കുകമ്മി കൊത്തുകൊജാൻ ബിക്കത്തിൻ്റെ സ്മാർട്ട് ഫോൺ ഇങ്കൊത്തിൽ ചീജോൺ ചീജോൺ നിത്തിഞ്ഞ മുല്ലിക്ക ചീജോൺ നിത്തിഞ്ഞ മുല്ലിക്ക ഇങ്കോ എകിഞ്ഞെൻ്റെ നെയ്ത്തിലെ ടിക്കറ്റിനെയോ ചീൽ സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റ് നോത്തകിന് മീത്തെ നമ്പർ 3 നോത്തകിന് കകിസിർ കിട്ടിയോങ്കോ കൊല്ലെ ഫോൺ സിമൊയ്ത്ത് നോത്തകിന് ബസ്സിലെങ്കി ഇശകിച്ചോത്തകെ 20,000 സിമൊയ്ത്തിന് 20,000 അകു ചീച്ചോ കൈത്തിൽ ടിക്കറ്റ് നൈലെ ചന്താ ഈ ഗത്തി ഈ അനാത് ഇസക്കി അനൻ ഈ ഗത്തി ഇത്തിൽ ടിക്കറ്റ് ഡയാങ്കത്തിൽ ടിക്കറ്റ് അകു മകിലെ ചീൻ കോൺഗ്രാക്കുലേഷന് അനനി തിൽ ടിക്കറ്റ് തോത് കിട്ടിയോങ്കോ അകെ കോനിൻ പോനാസ് അമ്മച്ചി നൈല് ഈ അനാത് ഈ ഗത്തി അനൻ ഇസക്കി ഇത്തിൽ ടിക്കറ്റ് ചീച്ചോ കൈത്തിൽ ടിക്കറ്റ് നനു പൈസ്യ മുല്ലിക്ക ചിലി പകിറ്റിയോങ്കോ സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റ് നോത്തകിന് ഊങ്ങത്തെ ചീത്തന കൈത്തിൽ ടിക്കറ്റ് നൈല് ചമ്പാത് ഈ ഗത്തി ചമ്പാത് ഇസക്കി ഇത്തിൽ ടിക്കറ്റ് അകോയെ ഇങ്ങനെ നിലകോന്നല്ലേ ചീത്തന പൈസ്യ സ്മാർട്ട് ഫോണ് കൊമ്മയ്യാനാത്തിൽ ഇത്തിൽ ടിക്കറ്റ് ഞാൻ കൊകിസ്വാം കിട്ടിയോ എന്നെ പോയി മൂച്ച് ഇത്തിൽ ടിക്കറ്റ് ഓ തീത്തിഞ്ഞ സ്മാർട്ട് ഫോണ് ആരും കൊയ്യില്ലെങ്കിൽ കൊണ്ട് 20,000 ഗൊബുകേങ്ങൂങ്ങ ചിലി ബക്ചീത്ത സ്റ്റാർ 274 ആഷ് സ്റ്റാർ 883*12 ആഷ് അകിത്തിൽ ടിക്കറ്റ് നോത്തകിന് മീത്തെ നമ്പർ ടിക്കറ്റ് നോത്തകിന് മീത്തെ നമ്പർ 3 നോത്തകിന് കകിസ്റ്റർ കിട്ടിയോങ്കോ കൊല്ലെ ഫോൺ
Imagine see mo itin not again about 20,000. It will take at any good nyage lechin. Congratulations. Kay yol chige see mo itin not again about 20,000. Inko yegi bagi nyende te. Inko yegi nyende te not again itile take at any. Kwa chil git yongo ni star 883 star 12 ash. Agugi no cha man. Agere big bend yak bonus. Daisy kwa gigi goji 45. Kilbert kwa gigi goji 912. Fancy kwa gigi goji silingi shege chota gen 322. Angu tu nota gen gugure Gloria kwa tu yaw silingi shege chota gen 425. Masi kwa gigi goji 198. Acha aginye. Chitane to my till ticket. Kala ngomanye de negi gonyenin ticket ni asuko bit kelechin. Congratulations. Chile bagitiongo ni star 883 star 12 ash agitil ticket not gonna meet number 3. Ichile gitiongo ni star 883 star 12 ash agitil ticket. Ira chitane ba isi smartphone. Imuchi til ticket ni otaginye. Kurgagile congratulations go imuchi I work selling isegata. Ilite gi ogun 20,000. Kuchi jani ba ishi mulika tiltika tinio amechi tiltika tinene agukur kagile congratulation ile tena uyon kwasi moitenye ule ite aga nyi si moenyu ne ngapwe aga nyi si moenyu ne gabesa en for tenane aga nyi si moenyu engorie mabaringo aga nyi si moenyu enteret nakuru aga nyi si moenyu en masambari kericho kesi jis tiliba ticket note gine mite number 3 chilgi tiongoni star 883 star 12 ash agitil ticket not gonna meet the number somoge kilichin angu togini congratulations agere not gonna gigure eliude daga my til ticket no eliude kogi goji 550 agu chota gichungu ango bonus angu to not gonna gigure esekiele kogi goji silingi shege chota ge 309 ile chamu nebi kak bonus kutkutu my til jito ticket ne meet number 2 iroi lege til ticket ne meet number 3 Mite number 3 kagisir gitiongon kule phone kagisir gitiongon kule phone chil gitiongon star ichile gitiongon star 883 star 12 ash agitil ticket note gine mite number somoge ichile gitiongon star 883 star 12 ash agiro ilegetil ticket non agiri note gine gigure Andrew kagigo ajisilingi shige chotage 869 869 agochongi tiongongo bonus oyewe chitane to my till ticket poishe ni bagbaroindo chil gitiongoni star 883 star 12 ash agitil ticket agoyange til ticket itasema aglein congratulations naile chamdat isechi ianat igeti agiri notage negugu acha aginye chakline kagigo ajisilingi shege chotage 1071 1071 agunota gitiongon go bonus acha ginye chitane to my till ticket chil gitiongon star 883 star 12 ash agitil ticket not gonna meet number 3 agere not gonna gure solo salamone kagi go ji bonus bo silingi shege chotage 452 ile til dano big ticket chil gitiongon star 883 star 12 ash agitil ticket not gonna ngungete Agere nota gine gugure Andrea 187 aguchongi tiongongo bonus iro chitane ga itil tigete ketini itil tigete non chitane to ma itil tigete iro ilege chil star 883 star 12 ash agitil iro negile Salamon ndago maige tinguni itil tigete nano Salamon agere ga ise kingo tile tigete kogi gochi 1244 1244 aguchoto gitiongo ngo bonus ingo tiliba kitu kul ticket note gine nyinete chil gitiongo ni star 883 star 12 ash agitil ticket note gine ngungete napote gasarta kapeleta ge sichui itakuwa namuna kani